ഗോവിന്ദേ മുകന്ദേ ഉദാരേ അപാരേ ഹരിയം കരിയം നിർണാമേ അകാമേ ഭുജംഗ പ്രയാത് ഛന്ദ് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ദാനേ ചതുർചക്ര ജാനേ ചതുർചക്ര വർത്തി ചതുർചക്ര ഭർത്തി ചതുർചക്ര പാലേ ചതുർചക്ര കാലേ ചതുർചക്ര പാസേ ചതുർചക്ര വാസേ ചതുർചക്ര മാനേ ചതുർചക്ര ദാനേ ചാചരീ ഛന്ദ് സത്തരേനാ മിത്രേണ പരമഗുണ പിതരേണ കർമ്മഗുണ കായ അജന്മ അജായ ചിത്രേണ മിത്രേ പ്രേഹ പവിത്ര പ്രതീസ അതിശ അദൃശ അകൃശ ഭഗവതി ഛന്ദ ത്വ പ്രസാദ കഥത്തെ കെ ആ ശുജ് ദേശ കെ ആ ഭിജ്മേശ കെ ആ ഗഞ്ച് കർമ്മ കെ ആ പഞ്ച് പരമ കെ ആ ഭിജ് ലോകെ കെ ആ ദിത് സോകെ കെ അഭൂത് ഭരണേ കെ വിഭൂത് കർണേ കെ രാജം പ്രഭാ ഹെ ധർമ്മം തുജാ ഹെ കെ ആ അശോക് ഭരണേ കെ സർവ അപർണേ കെ ജഗതം കൃതി ഹെ കെ ശത്രു ക്ഷത്രി ഹെ കെ ബ്രഹ്മം സ്വരൂപേ കെ അനുഭവ അനുപ കെ ആദ് അദേവ കെ ആ അപേവ കെ ചതുരംഗ ബിഹിന കെ ഏക അധിന കെ രോസി രജാ കെ രഹീ മേ ഹക കെ പാക് ബ്യാബ് കെ ഗൈബുൽ ഗൈബ് കെ അഫുൽ ഗുനാഹ കെ ഷാഹാന ഷാഹ കെ കാരൺ ഗുരിന്ദ കെ രോജി ദഹന്ദ ഹെ കെ രാജ കരഹീമ കെ കർമ്മം കരീമ കെ സർവം കലിഹ കെ സർവം ദലിഹ കെ സർവത്ര ബാനയ കെ സർവത്ര ദാനയ കെ സർവത്ര ഗൗനായ കെ സർവത്ര ഭാവനായ കെ സർവത്ര ദേശായ കെ സർവത്ര ബിസായ കെ സർവത്ര രാജായ കെ സർവത്ര സാജായ കെ സർവത്ര ദീനായ കെ സർവത്ര ദീനായ കെ സർവത്ര ജാഹോ കെ സർവത്ര ഭാഹോ കെ സർവത്ര ദേശായ കെ സർവത്ര ബേസായ കെ സർവത്ര കാലായ കെ സർവത്ര പാലായ കെ സർവത്ര ഹന്ത കെ സർവത്ര ഗന്ത കെ സർവത്ര പേഖി കെ സർവത്ര പേഖി കെ സർവത്ര കാജ കെ സർവത്ര രാജ കെ സർവത്ര സുഖായ കെ സർവത്ര പോഖായ കെ സർവത്ര ത്രാണ കെ സർവത്ര പ്രാണ കെ സർവത്ര ദേശായ കെ സർവത്ര പേശായ കെ സർവത്ര മാന സദൈവ പ്രധാനയ കെ സർവത്ര ജാപ്യായ കെ സർവത്ര സ്ഥാപ്യായ കെ സർവത്ര ഭാന കെ സർവത്ര മാന കെ സർവത്ര ഇന്ദ്രായ കെ സർവത്ര ചന്ദ്രായ കെ സർവം കരീമേ കെ പരമംഗ ഭീമേ കെ ആകൽ അലാമേ കെ സാഹിബ് കലാമ കെ സുനൽ വജുഹ തമാമൽ വജുഹ മെസുൽ സലാമേ സലീഖു തമദാമ ഗനീമൽ ശഗസ്ത ഗരീബുൽ ബലസ്ത ബുലന്ദൽ മകാനെ സമീനുൽ സമാനെ തമീജുൽ തമാമ രുജുൽ ദാനെ ഹരീഫുൽ അജീമെ യക്കീന അനേകുൽ ഹരീഫുൽ അസീമ റിസായ കെ യക്കീന അനേകുൽ തരംഗ ഭേദ ഭംഗ സിസുൽ വാജ ഗനീമുൽ ഖരാജ നൃക് സ്വരൂപ ത്രിഭുക്ത വിഭൂത പ്രഭുത് പ്രവാഹ സുയുക്ത സുധാ ഹെ സദൈവം സ്വരൂപ ബേദിയനുഭ സമസ്തോ പരാജ സദാ സർവ സാജ സമസ്തോ സലാമ സദൈവ അകാമ ഹെ നിർവാ സ്വരൂപ അഗാധ ഹെ അനൂപ ഹെ ഓങ്കാദ്രുപേണ സ്വരൂപ അനംഗീ നാമേ ത്രിഭംഗി ത്രികാമേ ത്രിവർഗം ത്രിപാദ അഗഞ്ജെ അഗാധെ സുഭംഗ് സർഭാഗെ സുസർഭ അനുരാഗേ ത്രിഭുക് സ്വരൂപ ശുജ ശൂത കെ നരകം പ്രണാസ പരിസുൽ പ്രവാസ നൃക്ത പ്രവാഹ സദൈവം സദാ ഹെ വിഭുക് സ്വരൂപ പ്രജുഗത അനൂപ ഹെ നിരുക്ത സദാ ഹെ വിഭുക്ത പ്രഭാ ഹെ അനുക് സ്വരൂപ പ്രജുഗത അനുഭ ചാചുരി ഛന്ദ് അപംഗ ഹെ അനംഗ ഹെ അപേഖ അലേഖ പരമ ഹെ അകർമ്മ ഹെ അനാഥ ഹെ ജുഗാദ ഹെ അജയ ഹെ അഭയ ഹെ അഭൂത അതൂത അനാസ ഉദാസ തന്ധ ഹെ അബന്ധ ഹെ ഭക്ത വിരക്ത നാസ പ്രകാശ നിജന്ത സുനന്ത അലിഖ അധിഖ അലേഖ അപേഖ അടാ ഹെ അഗാ ഹെ അസംഭ ഹെ അഗമ ഹെ അനീൽ ഹെ അനാഥ ഹെ അനിത് ഹെ സുനത് ഹെ അജാത് ഹെ അജാത ഹെ ചർപട ശന്ത് പ്രസാദ് സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത സാബല ശാന്ത ത്വ പ്രസാദ നമോ നർഗനാസേ സദാ പ്രകാശേ അനംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാത്മ പരമാതേ സദാ സർവസാധേ അഗാ സ്വരൂപേ നിർബാദ് വിഭൂതേ അനംഗീ നാമേ ദർഭംഗി ദൃഗാമേ നിർഭംഗി സ്വരൂപേ സർവംഗീ അനുപേന പോത്രേന പുത്രേന സത്രേന മിത്രേന താത്തേന മാതേന ജാതേന പാതേന ശാഖം ശ്രീക മിത്തോ മീക സദൈവം പ്രവാഹ അജാഹ അജാഹ ഭഗവതി ശാന്ത ത്വ പ്രസാദ് കേ ജാഹര ജഹൂര കേ ഹാജര ഹജൂര ഹെ അമേസുൽ സലാമ സമസുൽ കലാമ കേ സാഹിബ് ദിമാഗ ഹെ കേ സുനൽ ചിരാഗ ഹെ കേ കാമൽ കരീമ കേ രാജ കരഹീമ കേ രോജി ദഹന്ദ കേ രാജ കരഹന്ദ കരീമുൽ കമാന കേ സുനൽ ദമാല ഹെ ഗരീമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരിഫുൽ ശിഖാന ഹെ രാസുൽ ഫിഖാന കലങ്കം പ്രണാസ സമസുൽ നിവാസ അഗഞ്ജുൽ ഗ്രീമ ജയ ഗ്രഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് ഗ്രാഹ കെ നർക്കം പ്രണാശ ബഹസുൽ നിവാസ കെ സർവുൽ ഗവന മേസുൽ റവന തമാമുൽ തമീജ സമസ്തുൽ അജിയ പ്രംബർ മീസ സമസ്തുൽ അദീസ ദേശുൽ ഏഖ മേസുൽ അപേഖ ജമീനുൽ ജമാഹ അമീകുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത ജമാല കെ ജല കെ അശലങ് പ്രകാശ കെ മിത്തോ സുബാസ കെ ആജബ് സ്വരൂപ കെ മിത്തോ അഭിഭൂത ഹെ കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ ചലങ് അനംഗ കെ മിത്തോ അപഹമദ് ഭാര ശാന്ത ത്വ പ്രസാദ് മുൻമൻ പ്രണാമ ഗുൻഗൻ മുദാം അർബർ അഗഞ്ച് ഹർ നർ പ്രപഞ്ച് അനുഗൻ പ്രണാമ മുൻമൻ സലാം ഹർ നർ ഖാണ്ഡ് ഭർണ മണ്ഡ്
ਅਨਭਵਨਾਸ਼ ਮਨ ਮਨ ਪ੍ਰਕਾਸ਼ ਗੁਣ ਗਨ ਪ੍ਰਣਾਮ ਜਲ ਥਲ ਮੁਦਾਮ ਅੰਸ਼ ਅੰਗਾ ਸਨਾ ਭਾਵ ਪਾਰ ਗਤਮਿਤ ਉਧਾਰ ਜਲ ਥਲ ਅਮਣ ਦਿਸੁ ਸੁਭਣ ਜਲ ਥਲ ਮਹਨ ਦਿਸੁ ਸੁਬਿਅੰਤ ਅਨਭਵਨਾਸ਼ ਤਿਰਥਾ ਧੁਰਾ ਸਾਧਮ ਆ ਜਾਨ ਬਾਹੁ ਇੱਕ ਸਦਾ ਓਅੰਕਾਰ ਆਦਿ ਕਥਨੀ ਕਥਨੀ ਅਨਾਦ ਖਲਖਣ ਖਿਆਲ ਗੁਰਬਰ ਅਕਾਲ ਘਰ ਘਰ ਪ੍ਰਣਾਮ ਚਿਤਰ ਨਾਮ ਅੰਸ਼ ਜਗਾਤ ਅੱਜ ਜਿਨਾ ਬਾਤ ਅੰਝ ਅੰਝਗਾਤ ਅੰਦਰ ਅੰਝ ਬਾਤ ਅਨ ਟੁੱਟ ਭੰਡਾਰ ਅਨ ਠੱਠ ਅਪਾਰ ਆ ਢੀਠ ਧਰਮ ਅਤ ਢੀਠ ਕਰਮ

കേട്ടാ സഹൃ ഷഷ്ടി ഖായ് അചംബവ ആജുഗാശ്രൂപ്സ്യംബവ അപരക്ഷാമേരീതും കരോ സിഖുപാർ അസിക്സം കരോ ദുഷ്ടജിതയൊട്ടുപത്തു പാത്ത സകൽ മലേഷ് കരോ രണം കാത്ത ജയസ്തുത ശരണി പരേ തനക്കേ ദുഷ്ട ദുഃഖത്ത് ഹവായ് മരേ പോർക്ക് ജമന ഭഗ പരേ ദേഹാരേ തനക്കേ തുമ സങ്കട സപട്ടാരേ ജോ കാല കോയ്ക്ക് ഭാരത ആഹ് താക്കേ കാലിന് അഹ് രക്ഷാവേ താ സബ കാലാ ദുഷ്ട അരിഷ്ട ടരേ തത് കാലാ കൃപാ ദുഷ്ടം ജായന ഹരഹു താക്കേ താവ തനക്ക് മേ ഹരഹു റിദ് സിദ്ധകാർ മോ സബ് ഹോയി ദുഷ്ട ശവ സകേന കോയി ഏക ബാർ ജിൻ തുമേ സംഭാരാ കാല ഭാരതാരാ ജിന്നർ നാം തിഹാരോ കഹ ദാർത് ദുഷ്ട ദോക്തേ രഹ കടകേത മേ സരം തിഹാരിയാ ഭാദ് ലേഹ ഉബാരി സർവഠർമ ഹോ സഹായി ദുഷ്ട ദോക്തേ ലേഹ ബചായി കൃപാ കരി ഹം പര ജഗ മാതാ ഗ്രന്ഥ കരാ പൂർണ സബ രാതാ കിൽ സകൽ ദേ കോ ഹർത്ത ദുഷ്ട ദോക്യം കോ ശായ

ആവൈ സുനെ മൂടിച്ചതലായേ ചതുർത്ഥ ആവൈ ദൂഹതർ പൗരഗണ തന്നൽ കേരഹാക്കിബാര ചൗപൈ കോകഹ ചൗപൈ സമ്പത് സത്ര സഹസപ്പണ അർത്ഥസാസ്വം തേന ഗഹജ പാദ്രവസുതിയഷ്ടമി രവാരാതി സദർഗ്രന്ഥ സദാര സവയ്യ പായേ ഗഹേ ജപതേ തുമരേ തപ്തേ കൗമാങ്തരേ നഹി അനേവ രാമ രഹീം പുരാൻ ഖുരാൻ അനേക ഗഹ മത് ഏക നമാന്യം സേമിരത ശാസ്ത്ര ഭേദ സവൈ ബഹ ഭേദ ഗഹ മേ ഹം ഏക ന ജാന്യം